0: വസ്ത്രത്തിന് ശേഷം ചെയ്യുന്നത്.
1: Sorry, what you needed the case number?
0: 1981. I'm sorry. Can I get the SH number?
1: Charles K. 81. It's going to be 80555 again. 8555.
0: 10-4. Thank you.